ഒക്കക്ക് ഒക്കക്കൊരു പട്ടേദാറ് പട്ടേദാറിന്റെ പദത്തിലെ ഒക്കട ഇടീ ജമ്മ ആസ്തി ദാഖലാത്തി ഇപ്പ് ആ പട്ടേദാറ് വാറന്റെ ഒക്കത്തില് 20 വയസ്സുവരെ കിണ്ണയിപ്പൊക്കും മതി 100 വയസ്സുവരെ അജയിപ്പൊക്കും മതി ആ ചിന്ത പട്ടേദാരങ്ക അച്ചക്കൊരു ഗൗരവം ചെത്ത് ഈ പട്ടേദാരിക്കുന്നത് അവൻക്ക് പോരെ അവൻ്റെ വിദ്യാഭ്യാസത്തിലെ മട്ടത്തിലാട് അവൻ്റെ പണക്കാശര ദൗലത്തിലാട് അവൻ്റെ ഓതുകളത്തിലാട് ഏതിലും ബന്ധതല്ല പട്ടേദാരണിച്ചെങ്കിൽ ഒക്കട പെരിയവ് ഇംഗ്ലീഷിൽ എണ്ണല്ല ക്രോണോളജിക്കൽ ഏജ് ഇന്ന് വയസ്സിലെ പ്രകാര പെരിയവ പട്ടേദാർ ജമ്മ ഭൂമി ജമ്മ ബാണ ജമ്മ ജാഗത്രത് എല്ലാ പട്ടേദാരണ്ട ഇപ്പ് ആ ചെങ്കി വാർന്ന് ഒക്കത്തിൽ പട്ടേദാറ് വയസ്സില് 50ഓ 70ഓ 100ഓ ആയിത്തിക്കു തണ്ണുകാങ്കത്ത പട്ടേദാറ ഇപ്പ കെമിക്കോക്കത്തവ ഇപ്പ കാലക്കൈ ഭരത്തവ ഇപ്പ കായലസ്ഥയിപ്പ വിദ്യാബുദ്ധി ഇല്ലത്തെ ബുദ്ധിഹീനനും ഇപ്പ ഇത്ത സന്ദർഭത്തില് ആ ഒക്കക്ക് സംബന്ധപ്പെട്ട് കാര്യ ചട്ടുവട്ടിക്കുന്ന നീസുവക്ക് അവങ്ക് കയ്യൂലണിണ്ട് അവനെ മുട്ടുവ അക്ക ഒരു കൊറോ കാരണം മാറുക അറിവനേ പെരിയവനുപോലെ അങ്ങനെ അവൻ വയസ്സിൽ ചെറിയവനാ ചെങ്കു നല്ല അനുഭവശാലി വർമ്മര വ്യവഹാരമെല്ലാം ചായല് നടത്തുവ സാർവജനിക രംഗത്തിൽ ചെന്ന കേളി ഉള്ളവ നിഷ്പക്ഷപാതിയായിട്ട് കാർബാറ് മാടുവന്ത ഒബന കൊറവക്കാറ് എന്ന് മാടുക കൊറവക്കാരിക്കു വയസ്സിര നിൽക്ക് ഇല്ല യോഗ്യതാനുസാരം അവങ്ക് കൊറവക്കാരിക്ക് കൊടുപ്പ ഈ കൊറവക്കാരനെയാട് പട്ടേദാരനെയാട് ആ ഒക്കത്തിന് ഒരു രാജഗത്വം അവൻ ഒക്കത്തിന് ഗൗരവത്തിനെ കാപ്പാടുവന്ത വ്യക്തിയാണു അവൻ സമാജ ദ്രോഹ ചട്ടുവട്ടിക്കല് ഉള്ളവനാപ്പ കയ്യ പക്ഷപാതി ആയിട്ടിപ്പക്കാക അവങ്ക് എല്ലാ ബോണ്ടിയത്ത് നല്ല ഗുണത്തിനല്ല വളർത്തിയുള്ളവനെ കൊറവക്കാരനാപ്പ പട്ടേദാരൻ അത് ഇഞ്ചിറ്റേ ഇരണ്ടു അവന്റെ വയസ്സുര ആധാരത്തിൽ അവങ്ക് പട്ടേദാറ് പട്ടേദാരന പണ്ട് ഒക്കട ദേവക്ക് സമാനായിട്ട് കാമ്പഞ്ചത്ത് കിക്കുരങ്ക എളിയവു എളിയവു പട്ടേദാരങ്ക് കൊടുപ്പഞ്ചത്ത് വില ഗൗരവ പട്ടേദാര ബപ്പക്ക കയ്യാലോ എല്ലോ അളത്തി തുണിങ്കി അത് നിന്ദ്രുണ്ടു കമ്പൈ മരത്തില് പട്ടേദാറ് അളത്തപ്പിഞ്ഞെ അളക്കുണ്ടു ഏത് സഭ സമാരംഭാട് പട്ടേദാറ് അളത്തപ്പിഞ്ഞ എല്ലാരും അളത്തോണ്ട് അധ്യക്ഷസ്ഥാന ഭാരി ഗൗരവ അതേ തര കൊടവ ഒക്കത്തില് പട്ടേദാരന്റെ സ്ഥാന മാന ഭാരി ഗൗരവ ഇക്ക് സാധാരണ നാൻ അറിഞ്ച മട്ടിയ സ്വാതന്ത്ര്യ ബന്ധപ്പിഞ്ഞാണല്ലോ 1947 ഇപ്പറക്ക് കണ്ടുപപ്പ് ദൃശ്യവും 47 മിഞ്ഞ ഇഞ്ചാമ്പു ഭാരി വ്യത്യാസതാമ്പ ഇക്ക് സ്വാതന്ത്ര്യം എല്ലാക്കുണ്ട് ആ സ്വാതന്ത്ര്യത്തിന് ദുരുപയോഗ ആയണ്ടുണ്ടാന്ന് ആപ്പ പട്ടേദാര വലിയ വിദ്യ ഒന്നും ഇല്ല അവങ്ക് അവങ്ക എന്നെങ്കിൽ നാന് കൂട്ടാക്കേണ്ടിയെന്നത്തെ ഒരു ഭാവന ഞങ്ങളുടെ ബാലക്കാര ബന്ധു പോയിട്ടുണ്ടെന്നത് നാടെ സ്വന്തം അഭിപ്രായ പിന്നെ ചെന്ന ജാഗത്തിൽ പട്ടേദാരങ്ങളും അങ്ങനെ സ്വാർത്ഥപരങ്ങ ആയിത്തിപ്പൊക്കും മതി പട്ടേദാരനേടി ജമ്മത്തിന് ആസ്തിനൊബനെ ബലിച്ചണ്ട് മുഴുക്കുവൊക്കെ പേച്ചാടുവന്ത സംഘത്തി ഇപ്പൊക്കും മതി പക്ഷെ പണ്ട് അങ്ങനെ മാടോ കയ്യോം ചെത്തില്ലേ ഇടീ മനക്കാര ഒക്കെ ചെയ് ഇപ്പക്കാപ്പക്ക ഇടീ കുടുംബം ഒന്നായിട്ട് പട്ടേദാറ് ജനട ബഹുമതക്ക് ബല കൊടുപ്പത്തെ കാല ഇഞ്ചത്ത് കൊടുപ്പഞ്ചത്ത് പേർത്ത് ചായല് ഒക്കട പട്ടേദാറ് അടിച്ചെങ്കിൽ ഒക്കട ദേവാ ഒക്കട രാജ് ഭാവന ബെച്ചണിഞ്ചത്ത് ജനട അതിബുദ്ധിവന്തിക്കണ്ടുവന്നുള്ളൂ ഇങ്ങനെ ആയിട്ട് പോച്ചെങ്കിൽ കൊടവട മൂലസ്ഥാനക്കേ ഒരു തര പൊയ്ത്ത് ബന്ധു പോപ്പ മൂല സംസ്കൃതിക്കേ ഒരു ധക്ക ബന്ധു പോപ്പ അത് ആപ്പക്കാക പട്ടേദാരങ്ക് കൊടുക്കേണ്ടിയത് ബല അവന്റെ സ്ഥാനമാന അഥവാ കൊറവക്കാരങ്ങൾ ഇരണ്ടിയത് സ്ഥാനമാന കൊടുത്തുണ്ട് ബാത്തെങ്കി കൊടുവ പണ്ട് ഏത് തര ഗത്ത് ഗാംഭീര്യത്തിൽ ഗൗരവത്തിൽ ബാളി ബതുക്കിച്ചോ അങ്ങനെ മിഞ്ഞക്കു ഏതേത് കാലക്കൂ കൊടുവ ലോക കേളിര ജന ആയിട്ട് ബാളുവ ഇടീ ഒക്കത്തിൽ ഒരു മംഗള ആണ്ടിക്ക് മംഗള കാഗത പ്രിന്റ് മാടുവതേ പട്ടേദാരന്റെ പദത്തിൽ പട്ടേദാരന്റെ പദത്തിൽ അവൻ മംഗള കാഗത പ്രിന്റ് മാടിത്തില്ല അവൻ മംഗലത്തിൽ പോപ്പ കയ്യാണോത്തു.

ആ പോടിയൂ ഇഞ്ചത്ത് അക്കല നമ്മനാളില് തിരോള ബപ്പത് ഇഞ്ചത്ത് തിരോളക്കാര് പ്രതി ഒക്കട പട്ടധാരനെ കാക്കിത്ത് ചെന്ന അക്കിയു ചെറിയൊരു പൂമാലനോ ഇട്ടിത്ത് അവന് ഗൗരവ കാട്ടുവത് കൂടെ ഇഞ്ചത്ത് അവന് ഒക്കമുദ്ര കാക്കുഞ്ചത്ത് നാടുമുദ്ര ചെങ്കി പട്ടീല് ഒക്കമുദ്ര ചെങ്കി ഒക്കട പട്ടധാര് ദേശമുദ്ര ചെങ്കി ദേശത്ര ബലി സർക്കാരി അധികാരി ഉണ്ടെങ്കിൽ അവൻ ദേശമുദ്ര നാട് പട്ടീല് പിന്നെ നാട് തക്കങ്ക ഇതൊക്കെല്ലാം നാടുമുദ്രയാണോ ഒക്ക മുദ്ര എണിച്ചാൽ ഒക്കട പട്ടേതാരെന്ന അച്ഛക്ക് ഗൗരവത്തിൽ കാമഞ്ചത്ത് നമ്മെ നാളിൽ വന്നിന് പുത്തരി ചങ്കരാന്തിൽ എല്ലാ കാർബാറ് പട്ടേതാരേണ്ടത് പട്ടേതാറ് കുത്തിമുറിച്ച് ബന്ധിത്ത് കതർത്ത ബന്ധിത്ത് കത് കെട്ടിത്ത് നമ്മെ നാള് ബന്ധിത്ത് പാട്ടുകാര മനക്ക് ബപ്പക്ക പ്രതി പാട്ടുകാരന സ്വാഗതമാടിത്ത് വിട്ട് അയച്ചു കൊടുപ്പത്ത് എല്ലാ കാർബാറും ഒക്കട പട്ടതാര് മാടി എണിഞ്ചത്ത് ഇക്ക അത്തതെല്ലാം ഇതിഹാസത്ത് സേരി പോച്ചി ആ പളിയ സംസ്കൃതി ബാളി ബതുക്കൊണ്ടു കാട് കൂടുക ആകാന്ന് അഭിപ്രായത്തിന് എണ്ണി മനല് അനേക തരത്ര കുണ്ടു പുക്കാറാ പഞ്ചത്ത് പൊജ്ജുവതു ഇഞ്ചത്ത് ചില്ലറ പല്ലറ കട്ടുവതു ഏത് ഒരു എന്തെങ്കിലും അല്ലെങ്കിൽ ബുദ്ധാനം എടുത്തുവോ ഇത്തത് ഇപ്പഞ്ചത്ത് പിന്നെ ചെറിയ ചെറിയ ജഗള ചെറിയ ചെറിയ അസഹാക്കാര ഇന്താനല്ല പട്ടധാരങ്കൊരു പുക്കാര ബാക്കിയുള്ള പട്ടധാരങ്കാരന പുക്കാര എണ്ണിരുത്തെങ്കിൽ അഥവാ ഞങ്ങളുടെ അവന്റെ ബേലിൽ നീര് വിട്ടുവോ ഇവന്റെ ബേലിൽ ഏറിക്കളത്തുറോ ഇന്നതെല്ലാം ഇഞ്ചത്ത് അന്ത സമയത്തിൽ പട്ടധാരം പുക്കാര കൊടുപ്പിഞ്ചത്ത് പട്ടധാര കയ്യാലിൽ അഴുത്തിട്ട് എല്ലാരും ബപ്പമ്മനൊക്കെ വരണ്ടു അല്ലി പട്ടധാര ഒരു തീരുമാനം കൊടുപ്പിഞ്ചത്ത് പട്ടധാരന്റെ തെക്ക് അത് സുപ്രീം കോർട്ടിൽ ജഡ്ജ്മെന്റ് കൊടുത്തെന്നൊക്കെ തിരിച്ചു ദാറു തക്ക് പറയുമില്ല ദണ്ഡനെ ഈ കെലവ് മനു കള്ളത്തനായിരുന്നു മാനവ സഹജവാനത്തെ കെലവ് പാളുബുദ്ധി ഇന്ദുളനക്കെ പണ്ട് ഇഞ്ചി അന്ത സമയത്തിൽ പട്ടധാര കച്ചി കെട്ടുവോ എന്നൊരു കാര്യക്രമം ചെത്തു കച്ചി കെട്ടുവോ എന്നുവെച്ചെങ്കിൽ സത്യപ്രമാണം ആടുവോ ഇക്ക ഭവിഷ്യ ഒരു മനു എന്തോ ഒരു കള്ളത്തനായി പോച്ചി ആ കള്ളത്തനായിട്ട് അത് കിട്ടുന്നതേ ഇല്ല എന്തോ ഒരു പെണ്ണാടെ ഒരു വാലെ കട്ടുവച്ചിന്ന് വെച്ച അത് കിട്ടില്ല അവക്ക് ഡൗട്ട് ഇപ്പ മനയിലേ ദാരോ എടുത്തിരുത്തോ എന്നോണ്ട് അക്ക പട്ടധാരങ്ങ് പുക്കാര കൊടുപ്പ പട്ടധാര എല്ലാരനോ കാക്കിച്ചിടുക പ്രതി ഒബനും വരണ്ടു ദാര് ബന്ദില് ആ ഭരത്തവ കള്ളന്ന് തീരുമാനം ആയിരുവ എല്ലാരും ബപ്പ ബന്ദ പിന്ന പട്ടധാര് പോയിരുഞ്ചി പച്ച നീരിൽ കുളിച്ചിട്ട് പച്ച മുണ്ട് ഉടുത്തിട്ട് മേല് പുണ്ടമേലിൽ ബന്ധിത്ത് ബാടൽ നെല്ലക്കിൽ നിന്ദിത്ത് കണ്ണു മറയാപ്പനൊക്കെ മൂന്നിഞ്ച് അകല ആറിഞ്ച് ഉദ്ദത്തര ഒരു ബട്ടത്തുണിനെ പിടിച്ചണ്ട് തെങ്ങണ്ണിൽ മുക്കിത്ത് ദണ്ട് ബരത്തുള്ളു കണ്ണുര ആബരിക്കു ഈബരിക്കു പിടിച്ചവ പിടിച്ചണ്ട് കോർട്ടിൽ കണ്ണുക്ക് എന്തോരു ബട്ട കെട്ടുന്ന ഇപ്പല ആക്കറ അങ്ങോ ഇങ്ങോ സംബന്ധം ഉണ്ട് ആപ്പനക്ക് അവൻ അല്ലി ഒരു ഒക്കണെ കിട്ടുക ഈ മനസ്ഥാനത്തില് ഒരു പൊന്ന് കഴിവായിട്ട് എന്നോ അറിഞ്ചിത്തോ അറിയത്തോ തപ്പൂന് പൂ ബന്ധ പോയിട്ടേക്കോ അതിലേക്ക് ആ എടുത്ത വസ്തുന എടുത്ത ബന്ധിത്ത് നമുക്ക് തപ്പക്ക് ഇക്ക ധൈര്യം ഇപ്പക്കില്ല ആനെ കൊണ്ട് നാൻ ഇന്ന് ഈ ഒക്കട കാരണം തൊത്തിട്ട് കേക്ക് കൈയെടുപ്പി കേക്ക് കൈയെടുപ്പെന്ന് വെച്ചാൽ ഭാരീ വലിയ ഒരു വെട്ടച്ചിക്ക് കുട്ടത്തമ്മയാണോന്ന് ഭാരീ പവർഫുൾ ദേവാലോ അല്ലിക്ക് കൈയെടുത്തുറി ആന കൊണ്ട് ഞങ്ങളുടെ ഒക്കത്തില് അത്തതെല്ലാം ആപ്പക്കാക കേക്ക് കൈയെടുത്തിരുത്തെങ്കി ആ ഭാഗത്തിര ഒക്ക മുടിഞ്ഞി തോക്കൂ നട്ടപ്പിരാന്ന് നായ് വലിച്ച പിടിച്ചിട്ട് ഉമ്പളമെന്നില് അമ്പേ തുമ്പ വളർന്ന് ഹോക്കൂന്നൊരു ഒക്കണ കെട്ടുണ്ട് ഒക്കണ കെട്ടിനും ഒരു കച്ചിര കിണ്ടിനെ എടുത്ത് പോയിട്ട് ഒരു പാലബപ്പ് പലിച്ചിൽ കെട്ടിരുവ അക്ക വേണു ഇന്ത്യ കെട്ടാണ്ട് എട്ട് ദിനത്തിന് ഒഴില് ദാരി അത്താന എടുത്തിട്ടുണ്ട് കള്ളത്തനത് ആയിട്ടുണ്ട് ആന എടുത്ത പോയിട്ട് ദാക്കു അറിയത്തെ ആ കച്ചിര ഒളിൽ ഇട്ടിട്ടെങ്കി ആച്ചി നങ്കഴിഞ്ഞ് ആന നിങ്ങക്ക് തിരിച്ചുടുവ കാർബാർക്ക് എത്തൂല എന്ന് അതെല്ലാം ഭാരി വലിയ പ്രോസസ് ആച്ചക്കാച്ച എട്ടാച്ച ഇന്ത്യക്ക് എട്ടാച്ചല് ആണ്ട ഒളില് അത് കിട്ടിച്ചെങ്കി നങ്ങ തിരിച്ചുടുവ കാർബാർക്ക് എത്തൂലേ